ഓം ശ്രീ സായിറാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. Our humble thanks to Shri Satya Sai Seva Organizations Kerala for blessing us with this opportunity to present our humble musical offering onto the divine lotus feet of Swami. Om Shri Sairam.